0: മഗമറി
1: ദീർഘയില്ല മാപ്പ മഗമറി വൺ ഇസ്റ്റു വന്നത് രഘു കരി സനി സരി
0: രരി സനി സരി
1: രഘു ര

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ കെ വാഗീഷ് അവതരിപ്പിക്കുന്ന

0: സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ സൂര്യദീപ്തി, മൃദംഗം ശ്രീ എം വി ചന്ദ്രശേഖർ, ഖഡം ശ്രീ എം ആർ മഞ്ജുനാഥ. ആദ്യം ഗണേശ സ്കന്ദ ജനനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാഗഭൂഷണി, രൂപകതാളം ഹരികേശ് നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, കൃതി.
1: This is Ragam 2470 TH, anytime Indian music. Listen to Carnatic vocal recital by Dr. K. Vagish. He is accompanied on the violin by Shri Surya Deepthi, on the mridangam by Shri M. V. Chandrasekhar, and on the ghatam by Shri M. R. Manjunatha. He begins his vocal recital with the composition of Dr. L. Muthaiya Bhagavathar, Ganesha Skanda Janani, in the rag Nagabhushani, set to Rubagatal.

0: അഞ്ജന നന്ദനം എന്നാരംഭിച്ച സ്വന്തം കൃതിയാണ് കേട്ടത്. രാഗം ശുദ്ധ ധന്യാസി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ അഞ്ജന നന്ദനം. ഇൻ ദ രാഗ് ശുദ്ധ ധന്യാസി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി കലല നേർച്ചിന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ദീപകം, ആദിതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കലല നേർച്ചിന. ഇന്ദ്രാഗ് ദീപകം, സെറ്റ് ടു ആദിതാൾ.

0: ഷബസ്.
1: ത്യാഗരാജസ്വാമികൾ രചിച്ച കലല നേർച്ചിന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദീപകം, ആദിതാളം.
2: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കലല നേർച്ചിന. ഇൻ ദ രാഗ് ദീപകം, സെറ്റ് ടു ആദിതാൾ.
1: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ വാഗീഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ സൂര്യദീപ്തി, മൃദംഗം ശ്രീ MP ചന്ദ്രശേഖർ, ഖടം ശ്രീ MR മഞ്ജുനാഥ. ഇനി തോടിരാഗത്തിൽ സരസിജനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ കെ വാഗീഷ്. ഹി ഇസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീ സൂര്യദീപ്തി, ഓൺ ദ മൃദംഗം ബൈ ശ്രീ MV ചന്ദ്രശേഖർ, and on the ghatam by Shri MR Manjunatha. Now listen to the composition of Maharaja Swadithiranal, Sarasijanabha, in the rag Todi, set to Mishra Chapatal.

0: ಶಬಾಸ್.
1: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സരസിജനാഭ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, മിശ്രചാപ്പത്താളം.
2: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സരസിജനാഭ ഇൻ ദ രാഗ് തോടി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
1: അവസാനമായി നാരായണ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, തിശ്രനട.
2: Dr. K. Vagesh concludes his vocal recital with Devarnama of Purandardasar, Narayana, in the rag Sindhu Bhairavi, set to Tishranada.

0: നാരായണ എന്നാരംഭിച്ച പുരന്ദരദാസർ ദേവർനാമയാണ് കേട്ടത്. രാഗം സിന്ധു ഭൈരവി, തിശ്രനട.
1: യു ആർ ലിസ്ണിംഗ് ടു ദേവർനാമ ഓഫ് പുരന്ദരദാസർ നാരായണ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു തിശ്രനട.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ വാഗീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ സൂര്യദീപ്തി, മൃദംഗം ശ്രീ എം വി ചന്ദ്രശേഖർ, ഖടം ശ്രീ എം ആർ മഞ്ജുനാഥ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ കെ വാഗീഷ്. Accompanying artists were Shri Suryadeepthi on the violin, Shri M.V. Chandrasekhar on the mridangam, and Shri M.R. Manjunatha on the ghatam. This program was brought to you by Agashavani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക രൂപകതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Narayana Teerthar Tarangam by Shri Tiruppundruthi Venkateshan. He is accompanied on the violin by Shri S R Mahadeva Sharma and on the mridangam by Shri Nanjil AR Arul. He begins his vocal recital with a ragamalika Jaya Jaya Gokula set to Rupakathalam.
3: Jaya

0: അടുത്തതായി പന്തുവരാളി രാഗത്തിൽ കലയദ ഗോപി ആദിതാളം.
1: Continuing his vocal recital, he will now present Kalayada Gopi in the ragam Panduvarali, set to Adithalam.

0: ഇനി ജോൺപുരി രാഗത്തിൽ ഏഹിമുദം എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: Now listen to ഏഹിമുദം എന്ന രാഗം ജോൺപുരി, സെറ്റ് ടു ആദിതാളം.

രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഇനി ദ്രക്ഷ്യാമി ഗോകുല നിലയം എന്ന്

0: അവസാനമായി കലഭഗതി ശോഭ എന്നാരംഭിക്കുന്നു രാഗം നാഥനാമക്രിയ ഖണ്ഡചാപ്പു താളം.
1: ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ കൺക്ലൂഡ്സ് ഹിസ് നാരായണ തീർത്ഥ തരംഗം വിത്ത് കലഭഗതി ശോഭ എന്ന രാഗം നാഥനാമക്രിയ സെറ്റ് ടു ഖണ്ഡചാപ്പു താളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശ

0: This is Ragam 247 DTH Indian Classical Music Channel.
1: പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി റിസൈറ്റ്സ് സി എസ് കൃഷ്ണയ്യർ കൃതീസ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണയ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഗണേശ ഇൻ രാഗ ഗംഭീരനാട്ട സെറ്റ് ടു ആദിതാളം.

വരുമോ നിൻ കരുണാകടാക്ഷം, സാരംഗരാഗം ഖണ്ഡചാപ്പ് താളം. വരുമോ നിൻ കരുണാകടാക്ഷം, ഇൻ രാഗ സാരംഗ, സെറ്റു ഖണ്ഡചാപ്പ് താളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആഭിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആരഭിരാഗ.

മോഹന മുരളീധാരി. മോഹനരാഗം ആദിതാളം. ടൈറ്റിൽ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളീധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടിയ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. വൺ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനിഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.